ഭൂഷണം ചെയ്യ കച്ചത്തി ബലഭൂഷണം ഹസ്തസ്യ ഭൂഷണം ദാനം കണ്ഠസ്യ ഭൂഷണം സത്യം ഹസ്തസ്യ ഭൂഷണം ദാനം സത്യം കണ്ഠസ്യ ഭൂഷണം ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം

സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷ